ഇഷ്ടമാണ്. ഇമ്മക്ക് ചെറുപ്പി നേരെ ജയ ചെരുപ്പി, ഇമ്മക്ക് ചെറുപ്പി ഇതിനെ പുറത്തിയതായ ജഗ നേര ഇമ്മെല്ലാം പുറപ്പി എന്നെ പുറത്തിയതായ ജഗ ചോച്ചു നീ നേനു കിരു ബൊമ്മി നേനു ഗിയറ ബൊമ്മറാജ് ബൊമ്മി ചാമുക്കിന പൊങ്ങിയോ ഗിയറ ഒരു ദോസാമുക്കിന് ഒപ്പന്നെ കൊടാനോ ഒരു ദോസാമുക്കിന് ഒമ്മന്നെ കൊടാനോ നീ പൊമ്മൽക്കനെ